ദേവാഷ്ടപദീ ജയപ്രസാദ ശക്തി അമൃത ഗായേ തിഷ്ഠാകുർഗോ രഘുമനമാഹേ ജയപ്രസാദ സുഗന്ധത്തല്ലാമേ തിസ്കോ സിമൃത പരമഗത പാമേ ജയപ്രസാദ് ബസേ സുഖമന്ത്

ഭഗവാന് നിമുഖ നിമുഖാകുരു നമസ്കാര നാനുഭവ പാർസ സകല നിസ്താര അഷ്ടപതി മിഥ്യാനാഹി രസന പാർസ മനമേ പ്രീത നിരഞ്ജൻ ദർശ പാർത്ഥരൂപനാപേക്ഷ നേത്ര സാധകി ടഹല സന്ത സംഹേത